0: ഉഷാക്കും പിണ്ണക്ക് കലർ സാഹബ് ഓരോ കുലി ജസു കുറച്ച് വരയ്ക്കുന്ന. അസ്സലാം വലൈക്കും.
1: ഹലോ,
0: അസ്സലാം വലൈക്കും.
1: ഫൈസൽ
0: ഖാൻ ഡ്യൂട്ടി തല ഖുഷാലി
1: ശുരുദാ കരൺ ഖാൻ വല
0: ഗാനദക്കനാ മിലാഷ ജറൂരി ദർ സബ്ലക്കോ സൈദാ ല ഡീര ജ തമന്ന ഫൈസല ദ കാൽ കല യോ ജഹാൻ വന്ന ഓക്കെ ഓക്കെ സൈദാ ഗനർ തബ്ലക ചെറാഷ ഓസ് മേ സിന്ദഗി ദ നോ ജറൂബ ദർ തബ്ലക മണ മഖ പകേ സൈദാ ചിതാ ഉസ്ലാ മുഡ ബ്ലക ഹുനോ ദാസ.